ഈ ജന മനോരമ പങ്കലേടുകയാടലാണ് പരമഭക്ത ഭക്തുരുളഭാരാവാറുണ്ടാകുടെ കലിപാതലു തീർച്ചുമായുജമയാനെത്തി കടോ മാടലാടൽ ഹരേ സായി ദേവ പട്ടിയീരമുഖാടേടുരകരാജരാജുരാജുരകരാജരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജുരാജു
ಕನಕಾಂಬರ ತರಳದ ಮಕುಟ ಸುಂದರ ಹರಾಜಿದ ಹರೇ ಜನುತುನೇ ಹೊಗಡಗ ಸಾಗರ.